ഗീതഗീതേ നമോ താന താനേ നമോ നിരത നിരത്തെ നമോ നാദനാദേ നമോ പാന പാനേ നമോ ബാധ ബാധേ അനംഗീ അനാമേ സമസ്തി സ്വരൂപേ പ്രപംഗീ പ്രമാഥേ സമസ്തി ബഭൂതേ കലങ്കം ബിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജ രജവേശ്വരം പരമ രൂപേ നമോ ജ്യോഗ ജ്യോഗവേശ്വരം പരമ സിദ്ധേ നമോ രാജ രജവേശ്വരം പരമ വൃദ്ധേ നമോ സഹസ്രമാണേ നമോ അസ്ത്രമാണേ നമോ പരമ ജ്ഞാത നമോ ലോകമാത അപേക്ഷീയ പരമേ അഭോഗീ അഭുഗത്തെ നമോ ജ്യോഗ ജ്യോഗവേശ്വരം പരമജുഗത്തെ നമോ നേത നാരായണേ ക്രൂർകർമ്മേ നമോ പ്രേത അപരേത ദേവേശ്വർധർമ്മേ നമോ രോഗഹർത്ത നമോ രാഗരൂപേ നമോ സാഹസാഹം നമോ പൂപ പൂപേ നമോ ദാന ദാനേ നമോ മാനമാനേ നമോ രോഗ രോഗേ നമസ്തം ഈശനാനം നമോ മന്ത്ര മന്ത്രം നമോ യന്ത്ര യന്ത്രം നമോ ഏഷ്ട ഏഷ്ടേ നമോ തന്ത്ര തന്ത്രം സദാ സച്ചിദാനന്ദ സർവം പ്രണാസി അനൂപേ അരൂപേ സമസ്തോ നിവാസി സദാ സിദ്ധദാ ബോധദാ ബിരുദ കർത്ത അതോ ഉർദ് അർദ്ധം അഘം ഓഗഹർത്ത പരം പരം പരമേശ്വരം പ്രോഷ്പാലം സദാ സർവദാ സിദ്ധദാതാ ദയാലം അശേദീയ പേദീയ നാമം അകാമം സമസ്തോ പരാജി സമസ്തസ്തതാമം തേരാ ജോർ ചാചരീ ശാന്ത ജലേ ഹൈ തലേ ഹൈ അപീത ഹൈ അപേ ഹൈ പ്രഭു ഹൈ അജൂ ഹൈ അദേശ ഹൈ അപേശ ഹൈ ഭുജംഗ പ്രയാത ശാന്ത അഗാധേ അബാധേ അനന്ദീ സ്വരൂപേ നമോ സർവമാനേ സമസ്തീ നധാനേ നമസ്തവം നിരനാഥേ നമസ്തവം പ്രമാഥേ നമസ്തവം അഗഞ്ജേ നമസ്തവം അപഞ്ജേ നമസ്തവം അകാലേ നമസ്തവം അപാലേ നമോ സർവദേശേ നമോ സർവഭേസേ നമോ രാജരാജേ നമോ സാജ സാജേ നമോ ശാഹ ശാഹേ നമോ മാഹമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഗ രോഗേ നമോ ശോക ശോകേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവഹിതം നമോ സർവഗയാനം നമോ പരമപാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേ ത്രിപംഗീ അനംഗേ നമോ ജീവ ജീവം നമോ ബീജ ബീജേ അഖിജേ അഭിജേ സമസ്തം പ്രസിജേ കൃപാലം സ്വരൂപേ കുകർമ്മം പ്രണാസി സദാ സർവദാ ഹൃദസിദം നിവാസി ചർപട ശാന്തോ അപ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല യോഗേ അചല ഭോഗേ അചല രാജേ അടല സാജേ അഖല ധർമ്മം അലഖ കർമ്മം സർവം ദാതാ സർവം ജ്ഞാതാ സർവം ഭാനേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്താ സർവം ജുഗതാ സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ രുവാള ശാന്തത്വാ പ്രസാദ് ആദരൂപ അനാദ മൂരത് അജോൻ പുരുഖ അപാര സർവമാന ത്രിമാന ദേവ അപേവ ആദ ഉദാര സർവപാലക സർവകാലക സർവകോപുന കാല യത്ര തത്ര വിരാജ ഹൈ അവതൂത രൂപ്രസാല നാം ഠാം നാജാത ജാകര രൂപരംഗ നരേഖ ആദ പുരുഖ ഉദാര മൂരത് അജോന ആദ അശേഖ ദേശ ഔര നാപേശ ജാകര രൂപരേഖ നരാഗ യത്ര തത്ര ദിശാ വിശാ ഹോയ ഫൈലയോ അനുരാഗ നാം കാം വിഹീന പേഖത താമഹൂ നഹ ജാഹേ സർവമാന സർവത്ര മാന സദൈവ മാന തഥാഹേ ഏക മൂരത അനേക ദർശന കീന രൂപ അനേക ഖേല ഖേല അഖേല ഖേലന അന്ത കോ ഫിർ ഏക ദേവ പേവ ന ജാനഹി ജിഹ ഭേദ ഔർ കതേവ രൂപ രംഗ ന ജാത പാത സോ ജാനഹി കേഹ ജേവ താത മാത ന ജാത ജാകര ജനം മരണ ബഹീന ചക്ര ബക്ര ഫിരേ ചതുര ചാക മാനഹി പോരതീന ലോക ചൌദഹ കേ ബിഖയ ജഗ ജാപഹി ജിഹ ജാപ ആദ ദേവ അനാദ മൂരത സ്ഥാപ്യോ സഭയ ജിഹ ഥാപ പരമ രൂപ പുനീത മൂരത പൂർണ പുരുഖ അപാര സർവ വിശ്വരചയോ സ്വയംഭവ ഗടന ഭഞ്ജന ഹാര കാലഹീന കലാ സംയുക്ത അകാല പുരുഖ ആദേശ ധർമ്മ താമ സോ പരമ രഹത അഭൂത അലഖ അപേശ അംഗ രാഗ നരംഗ ജാ കഹ ജാത പാത ന നാമ ഗർഭ ഗഞ്ജന ദോഷ്ട ഭഞ്ജന മുക്തദായക കാമ ആപ രൂപ അമീക അന ഉസ്തത ഏക പുരുഖ അവതൂത ഗർഭഗഞ്ജന സർഭഞ്ജന ആദ രൂപ അസൂത അംഗഹീന അപംഗ അനാത്മ ഏക പുരുഖ അപാര സർവലായക സർവകായക സർവകോ പ്രാതപാര സർവഗന്ത സർവഹന്ത സർവതയനപേഖ സർവശാസ്ത്ര ന ജാനഹി ജിഹ രൂപരംഗ അരരേഖ പാരമ ഭേദ പുരാണ ജാ കഹനേത പാകത നേത കൂട സിമ്രത പുരാണ ശാസ്ത്ര നാ ആവഹി വഹ ചേത മധുഭാര ഷന്ദ ത്വ പ്രസാദ ഗുണഗണ ഉദാര മഹിമാ അപാര ആസന അപംഗ ഉപമാ അനംഗ അനുഭവ പ്രകാശ നിസദിന അനാസ അജാന ബാഹോ ഏക സദാ അജാന ബാഹോ ഷാഹാന ഷാഹോ രാജാന രാജ പാനാന പാന ദേവാന ദേവ ഉപമാ മഹാൻ